0: ഓടോ അയോളോ ജോ തടീതുണ തടീതുണ തഴറുള്ള വാങ്കങ്ങളെ കൊള്ളു വണ്ടായി പോകുറ കൊള്ളുറ വണ്ടാങ്ക. Sunset in the west. The sky glows red, and the trees blacken to a shadow.
1: Hello, this is Dan. I am the singer from Drum from Bees, and you're on the wireless listening to Radio Galari at 99.7 FM.